0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.
1: കേൾക്കാം മുലയൂട്ടലിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്. സംസാരിക്കുന്നു പീഡിയാട്രീഷ്യൻ ഡോക്ടർ ലിസി തോമസ്.
2: മുലപ്പാൽ കൊടുക്കുന്നത് കൊണ്ട് എന്തൊക്കെയാണ് ഗുണങ്ങളുള്ളത്? ആദ്യത്തെ, ആ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ഈ മുലപ്പാൽ മാത്രം കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് അമിനോറിയ, അതായത് പീരിയഡ്സ് വരാൻ ലേറ്റ് ആവും. അങ്ങനെ പീരിയഡ്സ് വരാൻ ലേറ്റ് ആയി കഴിയുമ്പോൾ അവരുടെ പ്രഗ്നൻസി, അത് അവർക്കൊരു ഗർഭ നിരോധന മാർഗം കൂടിയാണ്. അതായത് പ്രഗ്നൻസി ഡിലേഡ് ആവും, നെക്സ്റ്റ് പ്രഗ്നൻസി ഡിലേഡ് ആവാൻ ഹെൽപ്ഫുൾ ആണ്. അതുപോലെ അമ്മമാരുടെ വെയിറ്റ് കുറയാൻ ഹെൽപ്ഫുൾ ആണ്. അത് മാത്രമല്ല, ലോങ് ടേം ഇഫക്ട്സ് എന്താന്ന് വെച്ചാൽ, ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്ന അമ്മമാർക്ക് ബ്രസ്റ്റ് ക്യാൻസർ, അതുപോലെ തന്നെ ഓവറി ക്യാൻസർ വരാനുള്ള സാധ്യത കുറവാണ് എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. അപ്പൊ അമ്മമാർക്ക് എന്തുകൊണ്ടും ബ്രസ്റ്റ് ഫീഡിംഗ് ഗുണകരമാണ്. കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞു, മദർ ഇൻഫന്റ് ബോണ്ടിങ്ങിന് ഏറ്റവും ഫലപ്രദമാണ് ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് കുപ്പിപ്പാല് കൊടുക്കുന്ന ആ ഒരു ഇതും മുലപ്പാല് കൂട്ടുന്ന അമ്മയും തമ്മിൽ വ്യത്യാസം ഇല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും അങ്ങനെ ഫീഡ് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബോണ്ടിങ് വർദ്ധിക്കുകയാണ്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ശരീരത്തിലെ താപനില മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഈ മുലപ്പാൽ കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ മുലപ്പാലില് മനുഷ്യ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷക ഘടകങ്ങളും, വിറ്റമിൻ എ ഉൾപ്പെടെയുള്ള പോഷക ഘടകങ്ങൾ ധാരാളമുണ്ട്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഉദര സംബന്ധമായിട്ടുള്ള, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഇൻഫെക്ഷൻസ് വരാതിരിക്കുവാനും, കുഞ്ഞുങ്ങളുടെ കാഴ്ചശക്തിക്കും ബുദ്ധിശക്തിക്കും ആവശ്യമായിട്ടുള്ള ഘടകങ്ങളെല്ലാം തന്നെ മുലപ്പാലിൽ ഉണ്ട്. ആദ്യത്തെ 6 മാസം എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് ദഹനം കുറവായിരിക്കും. അപ്പൊ എളുപ്പം ദഹിക്കാവുന്ന ഒരു ഭക്ഷണമാണ് കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ എന്ന് പറയുന്നത്. അത് മാത്രമല്ല, അലർജി വരാതിരിക്കാൻ, പലപ്പോഴും നമ്മൾ പശുപാൽ അല്ലെങ്കിൽ മറ്റു പാലുകൾ കൊടുത്തു കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അലർജി, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അലർജി, മലിവ് അല്ലെങ്കിൽ സ്കിൻ അലർജി എല്ലാം കാണാറുണ്ട്. അത് ഒഴിവാക്കാൻ മുലപ്പാൽ കൊടുക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്.
0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

റേഡിയോ കൊച്ചി 90 FM. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: मुझे प्यार।
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

റേഡിയോ കൊച്ചി 90 FM ആരോഹി എന്ന കർണാടക സംഗീത പഠന ക്ലാസ്സിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. കർണാടക സംഗീതത്തിൻ്റെ പ്രാരംഭ വരിശകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ധാട്ടുവരിശകൾ 4 എണ്ണം വരെ നമ്മൾ പഠിച്ചിരുന്നു. ഇന്ന് അടുത്ത ധാട്ടുവരിശയാണ് നമ്മൾ പഠിക്കുന്നത്. വക്ര രീതിയിലാണ് സ്വരങ്ങൾ വരുന്നത് എന്നതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇത്തരം വരിശകൾ പാടുവാൻ സാധിക്കുകയുള്ളൂ. അതിനാൽ എല്ലാവരും എല്ലാ ദിവസവും മുടങ്ങാതെ പ്രാക്ടീസ് ചെയ്ത് ഈ വരിശകൾ നമ്മുടെ ശബ്ദവുമായിട്ട് ഉറപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇന്നത്തെ ക്ലാസ് നമുക്ക് ആരംഭിക്കാം. എൻ്റെ പേര് നീലമ്പേരൂർ സുരേഷ് കുമാർ. ഇന്നിവിടെ എന്നോടൊപ്പം പഠിക്കുവാൻ എത്തിയിരിക്കുന്നത് മാവേലിക്കരയിലുള്ള ഏഞ്ചൽ, കങ്ങരപ്പടിയിലുള്ള അന്നാമറിൻ, കലൂരുള്ള ഐശ്വര്യ, തൃപ്പൂണിത്തുറയിലുള്ള ദേവകി എന്നിവരാണ്. ക്ലാസ് ആരംഭിക്കാം.

ഈ വരിസ ഒന്നാം കാലം മുതൽ നാലാം കാലം വരെ പാടുന്ന രീതി നമുക്ക് പഠിക്കാം. ആദ്യം ഒന്നാം കാലം പാടുമ്പോൾ ഒരു അടിയിൽ ഒരു സ്വരം വരും.

ഇപ്പോൾ നമ്മൾ പാടിയത് ഒന്നാം കാലം ഒരടിയിൽ ഒരു സ്വരം. ഇനി അടുത്തത് രണ്ടാം കാലം പാടുമ്പോൾ ഒരടിയിൽ രണ്ട് സ്വരങ്ങൾ വരും. അതായത് സ മ ഗ മ രി ഗ സ രി, ഇത്തരത്തിലാണ് രണ്ടാം കാലം പാടുന്നത്. എല്ലാവരും കൂടി ചേർത്ത്

0: നമ്മളിപ്പോൾ പാടിയത് രണ്ടാം കാലം, ഒരടിയിൽ രണ്ട് സ്വരമാണ് വന്നത്. ഇനിയിപ്പോൾ നമ്മൾ മൂന്നാം കാലം പാടുമ്പോൾ ഒരടിയിൽ നാല് സ്വരങ്ങൾ വരും.
1: സമഗമരിഗസരി,
0: ഇത്തരത്തിലാണ് മൂന്നാം കാലം പാടുന്നത്. നമുക്ക് എല്ലാവർക്കും കൂടെ പാടാം.

നമ്മൾ വിവിധ താളങ്ങളെക്കുറിച്ചാണ് പഠിക്കുന്നത്. അലങ്കാരങ്ങൾ എന്ന ഒരു വിഭാഗമാണ് അടുത്തത്. അതിൽ കർണാടക സംഗീതത്തിൽ ഉപയോഗിക്കുന്ന 7 താളങ്ങളെ പറ്റി നമുക്ക് മനസ്സിലാക്കത്തക്ക രീതിയിലാണ് ആ അലങ്കാരങ്ങൾ ചിട്ട ചെയ്തിരിക്കുന്നത്. പല സ്ഥായിയിലുള്ള, പല വക്ര രീതിയിലുള്ള, അങ്ങനെയുള്ള പല വരിശകളും നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ശരളി പരിശകൾ മുതൽ ഈ ധാട്ടുപരിശ വരെയുള്ള ഭാഗങ്ങൾ എല്ലാ ദിവസവും തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്കത് നമ്മുടെ ശബ്ദവുമായിട്ട് കൂടുതൽ ഉറക്കുകയുള്ളൂ. എല്ലാവരും എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുന്നു വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.
1: സൗഖ്യം ആരോഗ്യം നമ്മളിലൂടെ കേൾക്കാം. എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്ക്, പുനഃപ്രക്ഷേപണം തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക്. സൗഖ്യം ആരോഗ്യം നമ്മളിലൂടെ.

0: സിഗ്നേച്ചർ
1: മലയാള ചലച്ചിത്ര ശാഖയിൽ പ്രതിഭകൾ ചാർത്തിയ കയ്യൊപ്പുകളിലൂടെ.
2: തബലിസ്റ്റ് അയ്യപ്പനും രോഹിണിയും ഏത് ചിത്രത്തിലെ കഥാപാത്രങ്ങളാണെന്ന് മലയാള സിനിമയെപ്പറ്റി കേവല പരിജ്ഞാനമുള്ളവർക്ക് അറിയാതിരിക്കില്ല. സിഗ്നേച്ചറിൽ തന്നെ മുൻപും നാം അവതരിപ്പിച്ചിട്ടുള്ള ഈ കഥാപാത്രങ്ങൾ യവനിക എന്ന ഏറ്റവും ശ്രദ്ധേയമായ കെ ജെ ജോർജ് ചിത്രത്തിൽ നിന്നാണ്. ഒരു നാടക കമ്പനിയും അതിന്റെ പശ്ചാത്തലത്തിൽ നടക്കുന്ന അനേകം സംഭവങ്ങളും അവിടെ നിന്നുള്ള ഒരുവന്റെ അയ്യപ്പന്റെ അപ്രതീക്ഷിത തിരോധാനവും തുടർന്ന് നടത്തുന്ന കേസ് അന്വേഷണവും അവസാനം കണ്ടെത്തുന്നത് ആ മരണരഹസ്യം തന്നെ. അതിനു പിന്നിൽ രോഹിണിയാണ്. ശ്രോതാക്കളിൽ മിക്കവർക്കും അറിയാവുന്ന കഥയും കഥാപാത്രങ്ങളും അപ്പോഴും ഈ സിനിമ പറഞ്ഞുവെക്കുന്ന സ്വാതന്ത്ര്യത്തിലൂന്നിയ രാഷ്ട്രീയം ഇന്നുമേറെ പ്രസക്തവും അതുയർത്തുന്ന സ്ത്രീപക്ഷ ചിന്തകളും. തബലിസ്റ്റ് അയ്യപ്പന്റെ അല്ല രോഹിണിയുടെ കഥയിൽ ഭവനാകത്തളങ്ങളിലെ രാഷ്ട്രീയം പറയുന്ന കെ ജി ജോർജ് സൃഷ്ടികളെപ്പറ്റിയുള്ള സിഗ്നേച്ചറിന്റെ ഈ രണ്ടാം അധ്യായം ആരംഭിക്കട്ടെ.
3: ഒരുത്തി കൂട്ടത്തിൽ താമസിക്കുന്നു എന്നുള്ള കാര്യം എന്തിനും ഓർമ്മിക്കണ്ടേ? എവിടെ പോയാലും ഒന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ? നിന്നോടൊന്നും പറയാതെ പോയത്? ഈ ആണുങ്ങളൊക്കെ ഇങ്ങനെയാ രോഹിണി. കല്യാണം കഴിഞ്ഞ നാലാമത്തെ ദിവസം എന്റെ പൊന്നും എടുത്തുകൊണ്ട് നാട് വിട്ടവനായ എന്റെ ഭർത്താവ് കൊല്ലം 7 കഴിഞ്ഞു, ഇതുവരെയും തിരിച്ചു വന്നിട്ടില്ല. ദുഷ്ട, നിനക്കേതായാലും ഇങ്ങനെ ഒരു ബന്ധം വേണ്ടായിരുന്നു രോഹിണി.
4: അങ്ങനെ പറ്റിപ്പോയി ചേച്ചി.
3: എവിടെങ്കിലും പോട്ടടി, നീ ക്യാമ്പിൽ വന്ന് ഞങ്ങളുടെ കൂടെ താമസിക്കും. ഈ പുര ചോരുമോ രോഹിണി?
4: ഇല്ല.
3: പിന്നെന്താ, തറയിലൊക്കെ നല്ല തണുപ്പ്.
4: അവിടെ ഇവിടെയൊക്കെ ചോരും തോന്നുന്നത്.
3: നിന്റെ അനിയത്തിയുടെ കല്യാണ തീയതി ഉറപ്പിച്ചോ?
4: ഇപ്പോൾ നടക്കുമെന്ന് തോന്നുന്നില്ല.
2: ആരാണ് രോഹിണി? അസാധ്യ കലാകാരനാണ് ഭരത്ഗോപി പകർനാട്ടം നടത്തിയ തബലിസ്റ്റ് അയ്യപ്പൻ. എന്നാൽ വ്യവസ്ഥയില്ലാത്തവൻ, ഒരിടത്തും ഒന്നിലും ഒരു പെണ്ണിലും ഉറച്ചു നിൽക്കാത്തവൻ. ആ നാട്ടിൽ തന്നെ ഭാര്യയും മുതിർന്ന മകനുമുണ്ട് അയ്യപ്പന്. മറ്റു പല നാടുകളിലും സ്ത്രീ സമ്പർക്കങ്ങൾ വേറെയുമുണ്ട്. അങ്ങനെയിരിക്കുമ്പോഴും മറ്റു പെൺശരീരങ്ങളോട് അയാൾക്ക് മോഹമാണ്. ഭവനത്തിലെ അന്തരീക്ഷം തന്നെയാണ് ജലജയെ അവതരിപ്പിച്ച രോഹിണിയെ ഏകദേശം തന്റെ പിതാവിനോടടുത്തൊക്കെ പ്രായം കരുതാവുന്ന ആ മനുഷ്യന് സമീപത്തെത്തിക്കുന്നത്. രോഹിണി അവതരിപ്പിച്ച നൃത്തം കണ്ട അയ്യപ്പനവളെ നാടക കമ്പനിയിലേക്ക് മുഖ്യനടിയായി ക്ഷണിക്കുകയാണ്. രോഹിണിയുടെ ഉത്തരവാദിത്വം താൻ ഏറ്റോളാമെന്ന് ബോധിപ്പിക്കുന്നുമുണ്ട്. അങ്ങനെയാണ് ആ നാടക കളരിയിലേക്ക് അവളുടെ കടന്നു ചെല്ലൽ. എന്നാൽ അവിടെ അവൾ അയ്യപ്പന്റെ പൂർണ്ണ നിയന്ത്രണത്തിലായിരുന്നു. ഭാര്യ ഭർത്താക്കന്മാർ എന്ന നിലയ്ക്കാണ് ജീവിതം നയിക്കേണ്ടി വന്നത്. രോഹിണിക്കത് സമ്മതമല്ലെങ്കിൽ പോലും എതിർപ്പിന് നിവൃത്തിയൊന്നുമില്ല. അയാൾ നടത്തിപ്പോരുന്ന ചൂഷണങ്ങൾ സാമ്പത്തികവും ശാരീരികവുമാണ്. ഇത് അസഹനീയമായപ്പോഴാണ് അവൾ അയ്യപ്പന്റെ ജീവൻ കവർന്നത്. അതിലെ ശരിതെറ്റുകൾ വിലയിരുത്തുന്നതിനോടൊപ്പം രോഹിണിയെ ആ അവസ്ഥയിൽ എത്തിച്ച സാമൂഹിക സാമ്പത്തിക ഭവന സാഹചര്യങ്ങൾ കൂടി വിലയിരുത്തേണ്ടതുണ്ട്.
4: എനിക്ക് തീരെ സുഖമില്ല, അകത്ത് കിടക്കയായിരുന്നു.
5: അമ്മയ്ക്ക് എന്താ അസുഖം?
4: സുഖക്കേട് പലതാ, തുടങ്ങിയിട്ട് 3-4 കൊല്ലമായി. മോനിരിക്കെ.
5: അമ്മ ഇരിക്കൂ, ഇങ്ങനെ നിക്കണ്ട.
4: വേണ്ട.
5: എന്നെ മനസ്സിലായോ?
4: ഇവള് വന്ന് പറഞ്ഞു.
5: രോഹിണിയെ കൂടെ നിർത്തിക്കൊണ്ട് പറയാൻ പാടില്ലാത്തതാ, എന്നാലും പറഞ്ഞേക്കാം. ഞാൻ പലരുടെയും നൃത്തത്തിന് തബല വായിച്ചു, പക്ഷെ രോഹിണിയെ പോലെ ഇത്രയും നല്ലൊരു നർത്തകിയെ എന്റെ കലാജീവിതത്തിനിടയിൽ ഞാൻ കണ്ടിട്ടില്ല. പറയുന്നത് കേട്ട് അഹങ്കരിച്ചു കളയരുത്. കൂടുതൽ കൂടുതൽ പഠിക്കാനും വളരാനും പരിശ്രമിക്കണം. എനിക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാ സഹായവും ഞാൻ ചെയ്തു.
4: ഇവളെ നല്ലൊരു ഡാൻസുകാരി ആക്കണമെന്നായിരുന്നു ഇവളുടെ അച്ഛന്റെ ആഗ്രഹം. പക്ഷേ മകള് ഡാൻസ് ചെയ്യുന്നത് കാണാൻ അച്ഛനില്ലാതെ പോയി. ഇപ്പോൾ അച്ഛനില്ലാത്ത 3 മക്കളും രോഗം പിടിച്ച ഞാനും എങ്ങനെയൊക്കെയോ കഴിഞ്ഞു പോകുന്നു. പഠിപ്പിക്കാനും വളർത്താനും ഒക്കെ ആരിരിക്കുന്നു?
5: കൊള്ളാവുന്ന പല ഡാൻസ് ട്രൂപ്പുകളുമായിട്ടും എനിക്ക് ബന്ധമുണ്ട്. അവിടെ എവിടെയെങ്കിലും ഏർപ്പെടിയട്ടെ, രോഹിണി അയക്കുമോ?
4: അവളെ പിന്നെ ഡാൻസ് ഓടിപ്പിച്ച എന്തിനാ? അവൾക്ക് വല്ലതും കിട്ടിയാൽ ഞങ്ങൾക്ക് ഇവിടെ പട്ടിണി കൂടാതെ കഴിയാം.
5: നാടകത്തിൽ അഭിനയിക്കാൻ രോഹിണിക്ക് താല്പര്യം?
4: എനിക്ക് കഴിയുന്ന പോലൊക്കെ ഞാൻ അഭിനയിക്കാം.
5: ശരി, ഞാനും നോക്കട്ടെ.
2: ഭാവന തിയേറ്റേഴ്സ് എന്ന നാടക കമ്പനിയുടെയും അവർ നടത്തിവരുന്ന നാടക അവതരണങ്ങളുടെയും ഒക്കെ പശ്ചാത്തലത്തിൽ നോൺ ലീനിയറായി പറഞ്ഞു പോകുന്നതാണ് യവനിക എന്ന ചിത്രത്തിന്റെ അവതരണ രീതി. ഭാവനിയുടെ പുതിയ നാടകം കറുപ്പും വെളുപ്പും ഒരു പട്ടണത്തിൽ അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് സംഘാംഗങ്ങൾ. അതിനായുള്ള യാത്ര അവർ പുറപ്പെടാൻ പോകുന്നു. എന്നാൽ പ്രധാന നടൻ വേണു നാഗവള്ളി അവതരിപ്പിച്ച ജോസഫ് കൊല്ലപ്പള്ളി അവിടെ എത്തിയിട്ടില്ല. അല്പം വൈകിയാണെങ്കിൽ കൂടി അയാൾ എത്തി. തുടർന്ന് യാത്രയും ആരംഭിച്ചു. വഴിയിലാണ് അയ്യപ്പനും രോഹിണിയും താമസിക്കുന്ന ആ വാടക വീട്. രോഹിണി അവിടെയുണ്ട്, എന്നാൽ അയ്യപ്പനില്ല.
5: അയ്യപ്പൻ എവിടെ?
4: എനിക്കറിയില്ല.
5: എവിടെ പോയെന്നറിയാവോ?
4: ഇന്നലെ രാത്രിയില് പോയതാണ്.
5: എങ്കിൽ വിഷമിക്കാനില്ല, അയ്യപ്പനെ ഞാൻ തപ്പിയെടുത്ത് തരാം. കുട്ടപ്പ, വണ്ടി തിരിച്ചുവിടെ. എങ്ങോട്ട് വിടാനായി പറയുന്നത്? അയ്യപ്പൻ ചാരേഷാപ്പി കാണും, ഇന്നലെ അടിച്ചടിച്ച് അവിടെ കിടന്നതാ. കുട്ടപ്പ തിരിച്ചുവിടെ, ചാരേഷാപ്പി പോവാം.
6: നാശം പിടിച്ചോ, കുടിച്ചു കുടിച്ച് മരിക്കാൻ പോകാൻ തോന്നുന്നു.
5: അങ്ങോട്ട് തന്നെ വിടറാ.

0: പായി നോക്കി കയറാം അങ്ങോട്ട്. നേരം വിളിക്കുന്നവരെ പട്ട അടിച്ചിട്ട് തവല കെട്ടെന്തോ ചെയ്യാന്.
1: പട്ട അടിക്കുന്ന അയ്യപ്പനല്ലയോ, കയ്യല്ലല്ലോ. തവല കണ്ട കൈ റെഡി.
0: സാധനം അടങ്ങില്ല സാറേ, ഇന്നലെ രാത്രി ചെന്നിരുന്നു, കുറച്ചു കഴിഞ്ഞ് പോവുകയും ചെയ്തു.
2: തുടർന്നന്ന് തബലിസ്റ്റ് ഇല്ലാതെയാണ് ആ നാടകം അരങ്ങേറിയത്. അടുത്തതായി അവതരിപ്പിക്കപ്പെടുന്ന നാടകത്തിലും അയ്യപ്പനില്ല, പകരം മറ്റൊരാൾ എത്തിച്ചേർന്നു. സംഗതി അല്പം ഗൗരവമാണെന്ന് മനസ്സിലാക്കിയതിനെ തുടർന്നാണ് സഹപ്രവർത്തകരുടെ നിർദ്ദേശപ്രകാരം തിലകൻ അവതരിപ്പിച്ച നാടക കമ്പനി ഉടമയും നടനും കൂടിയായ വക്കച്ചൻ ആ തിരോധാനം പോലീസിൽ അറിയിക്കുന്നത്. അയ്യപ്പനെ കാണാതായതിനെ പറ്റി പത്രക്കുറിപ്പും അവർ നൽകി. എന്നിട്ടും അയ്യപ്പന്റെ വിവരമൊന്നുമില്ല.
3: നിങ്ങൾ എന്തിനാ വെറുതെ അവളെ എവിടെയൊക്കെ പിടിക്കാൻ പോകുന്നത്? നിങ്ങളെ എടുത്തപ്പോ രോഹിണിയുടെ പുറകെ പോയി, അവളെ എടുത്തപ്പോ വേറെ വ്യക്തിയുടെ പുറകെ പോയി കാണും.
4: ദൈവദോഷം പറയണ മഹാപാവി, ഒന്നിലിരിക്കുന്നുണ്ട് അച്ഛനല്ലേ.
3: ഓ, പേരിനൊരു അച്ഛൻ, ഇങ്ങനൊരു അച്ഛൻ ഇല്ലാതിരിക്കുന്ന നല്ലത്.
2: തുടർന്ന് ആ തിരോധാനം അന്വേഷിക്കുന്നത് മമ്മൂട്ടി അവതരിപ്പിച്ച പോലീസ് ഇൻസ്പെക്ടർ ജേക്കബ് ഈരാളിയാണ്. അയാൾ നടത്തുന്ന അന്വേഷണം മുന്നേറുന്നത് ഭാവന തിയേറ്റേഴ്സും അയ്യപ്പനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മറ്റ് സാഹചര്യങ്ങളുമൊക്കെ ഉൾപ്പെടുത്തി തന്നെയുമാണ്. വക്കച്ചനിൽ നിന്നാരംഭിച്ച അന്വേഷണം ജഗതി ശ്രീകുമാർ അവതരിപ്പിച്ച വരുണൻ, നെടുമുടി വേണുവിന്റെ ബാലഗോപാലൻ, ശ്രീനിവാസൻ അവതരിപ്പിച്ച ചെല്ലപ്പൻ, രോഹിണി, അയ്യപ്പന്റെ മകൻ അശോകൻ കഥാപാത്രം വിഷ്ണു അടക്കമുള്ളവരിലൂടെ മുന്നേറുന്നു. അയാൾ എന്ത് പ്രകൃതക്കാരനാണെന്ന് പ്രേക്ഷകർക്ക് വ്യക്തമാകുന്നത് ഇവർ കാഴ്ചക്കാർക്കായി നടത്തുന്ന വെളിപ്പെടുത്തലുകളിലൂടെയാണ്.
5: കുട്ടി ഇവിടെ താമസിച്ച് ഈ ദുഃഖമൊക്കെ അനുഭവിക്കുന്ന എന്തിനാ?
6: വിധി എന്ന് പറഞ്ഞാൽ മതിയല്ലോ.
5: വീട്ടിലാരൊക്കെയുണ്ട്?
6: അമ്മയും രണ്ട് അനുജത്തിമാരും ഉണ്ട്. അമ്മയ്ക്ക് സുഖമില്ല, എനിക്ക് നാടകമുള്ളത് കൊണ്ട് അവര് പട്ടിണി കൂടാതെ കഴിയുന്നു. കഴിയുമെങ്കിൽ നാടകത്തിൽ നിന്ന് രക്ഷപ്പെടണം എന്നാണ് എന്റെ ഇപ്പോഴുള്ള ആഗ്രഹം.
5: അതെന്താ?
6: ജീവിതം പോലും മടുത്തു കഴിഞ്ഞു. പിന്നെ നാടകത്തിന്റെ കാര്യം പറയണം. ആത്മഹത്യ ചെയ്താൽ എന്റെ വീട് നശിക്കും, അതുകൊണ്ട് ഇങ്ങനെ കഴിഞ്ഞുകൂടുന്നു. ചേട്ടനെ പോലുള്ള നല്ല ആളുകൾ കൂടെ ഉള്ളത് മാത്രമാണ് ഒരാശ്വാസം.
5: എന്റെ കഴിവിലൊതുങ്ങുന്ന എന്ത് സഹായവും കുട്ടിക്ക് വേണ്ടി ഞാൻ ചെയ്തു തരും, പറയാൻ മടിക്കരുതെന്ന്
7: മാത്രം.
5: റോള് വല്ലതും ഉണ്ടോ കയ്യില്?
7: നീ എന്റെ വീട്ടിൽ വന്നിരുന്ന?
5: നിന്റെ വീട്ടിൽ ആരും വന്നോടൊന്ന് ബോർഡ് എഴുതി
7: വെച്ചിട്ടുണ്ട്.
5: രോഹിണിയെ കാണാൻ കൊള്ളില്ലേ, നല്ല ഐശ്വര്യമുള്ളൊരു പെണ്ണ്. നിന്നോടൊന്നിച്ച് താമസിക്കുന്ന ഒരു ദോഷം മാത്രമേ
7: ഉള്ളൂ.
5: ഉളകടാ, എവിടെ എനിക്ക് ഉളക്കണ്ട്? ഉളന്നോ.
7: നിന്നെ ഓർത്തില്ലെങ്കിൽ ഈ കമ്പനിയോടത്തിന്റെ വക്കച്ചൻ എനിക്ക് ഓർമ്മിക്കണം.
5: ഇവിടുപ്പോ വക്കച്ചൊന്നുമില്ലല്ലോ, ഞാനല്ലേ ഉള്ളു, എന്നെ അങ്ങ് ഓർത്താ
7: മതി.
5: നീ എടുത്ത പൊങ്ങത്തില്ലേപ്പ നിന്റെ പാട് നോക്ക്. അതിനുശേഷം നിങ്ങൾ മാനസികമായി നല്ല അടുപ്പത്തിലല്ലായിരുന്നോ? അല്ലായിരുന്നു. ഇനിയിപ്പോ അയ്യപ്പൻ മരിച്ച നിലയ്ക്ക് രോഹിണിയെ വേണമെങ്കിൽ നിങ്ങൾക്ക് വിവാഹം ചെയ്യാം അല്ലേ? അതിനിപ്പോ അയ്യപ്പൻ മരിച്ചിട്ടില്ലോ സാർ? മരിച്ചിട്ടില്ലെന്ന് ഉറപ്പുണ്ടോ?
2: തുടർന്ന് നാടക ക്യാമ്പിൽ നിന്ന് അല്പം അകലെയായി ഒരു പാടത്ത് ചാക്കിൽ കെട്ടിയ നിലയിൽ അയാളുടെ മൃതദേഹം കണ്ടെത്തുകയാണ്. അവിടെ നിന്ന് ലഭിച്ച തെളിവുകളിലൂടെയാണ് ജോസഫ് കൊല്ലപ്പള്ളിയിലേക്ക് കേസന്വേഷണം എത്തുന്നത്. അങ്ങനെ അയാൾ കസ്റ്റഡിയിലാകുന്നു. തുടർന്ന് അയാൾ നടത്തുന്ന തുറന്നുപറച്ചിലുകൾ എത്തിച്ചേരുന്നത് ആ കൊലപാതകത്തിന് പിന്നിലെ രോഹിണിയുടെ സാന്നിധ്യത്തിലേക്കും. യഥാർത്ഥത്തിൽ കൊലക്കുറ്റം ഏറ്റെടുക്കാനാണ് കൊല്ലപ്പള്ളി ശ്രമിച്ചത്. എന്നാൽ സാഹചര്യ തെളിവുകൾ അയാളിൽ നിന്ന് കേസന്വേഷണം വഴിതിരിക്കുകയായിരുന്നു. അങ്ങനെ അത് രോഹിണിയിലേക്ക്, അവരുടെ ആ വാടക വീട്ടിൽ സിനിമയുടെ ആദ്യ രംഗങ്ങളിൽ കാണുന്ന ആ ദിവസത്തിന്റെ തലേ രാത്രിയിൽ നടന്ന സംഭവ വികാസങ്ങളിലേക്ക് എത്തിച്ചേരുകയാണ്.
4: എനിക്ക് മനസ്സില്ല.
7: നീ അങ്ങനെ പിണങ്ങാതെ മോളെ, നിന്റെ നാലുകാലിന്റെ കമ്മല് ഞാൻ വിറ്റെന്നും പറഞ്ഞു നീ ഇങ്ങനെ പിണങ്ങിയത്
4: വിറ്റു.
7: വളയെടുക്കാൻ ആളില്ലാത്തോണ്ട് ഞാൻ അങ്ങ് വിറ്റു. നീ എന്തിനാണ് നിന്റെ അനിയത്തിയെ കെട്ടിച്ചുവിടായി പാവൊക്കെ വിടുന്നത്? അവളെ നീ വിളിച്ചോണ്ടുവാ, നമുക്ക് ഇവിടെ താമസിക്കാൻ. അവളും കൂടെ ഇവിടെ ഉണ്ടെങ്കിൽ എന്ത് രസമായിരിക്കില്ലേ? കേൾക്കുന്ന, അവള് വന്നാൽ നിന്നെ ഞാൻ പറഞ്ഞുവിടത്തൊന്നുമില്ല കേട്ടോ. നീ എന്റെ കുപ്പി കൊടുത്തു, നിന്നെ ഞാൻ കൊല്ലുമടി.
4: മനുഷ്യനല്ല, ജീവിച്ചാൽ ഇനിയും എന്നെ പോലുള്ള രോഹിണിമാരുണ്ടാവും. ഒരു സ്ത്രീയെ പോലും ഇനി നീ നശിപ്പിക്കാൻ പാടില്ല.

0: ആരുമാരും സഹായത്തിനില്ലാത്ത സാധു പെൺകുട്ടിയാണ് രോഹിണി. താൻ നാടകാഭിനയം നടത്തിയാൽ അതിൽ നിന്ന് ലഭിക്കുന്ന കുറഞ്ഞതെങ്കിലും ആശ്വാസമാകുന്ന വരുമാനം കുടുംബത്തിനൊരു നേരം കൂടുതൽ അരിമേടിക്കാൻ ഉപയോഗിക്കാമെന്ന ആഗ്രഹം മാത്രമാണ് അവൾക്കുള്ളത്. കാര്യങ്ങൾ നടത്തിക്കൊടുക്കാനോ ആപത്തുകൾ കണ്ടറിഞ്ഞ് സഹായിക്കാനോ സംരക്ഷണം നൽകാനോ ഗൗരവമുള്ളവർ ആരും ആ കുടുംബത്തിനില്ല. ഈ ദുരവസ്ഥ മുതലെടുത്താണ് അയ്യപ്പൻ രക്ഷകനായി ചമഞ്ഞ് അവളുടെ ജീവിതത്തിൽ ചൂഷകനായി മാറുന്നത്. തുടർന്ന് അയാൾ മുൻപ് വശത്താക്കിയ പല സ്ത്രീകളെയും പോലെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അവളെയും വെച്ചോണ്ടിരിക്കുകയാണ്. മനസ്സുകൊണ്ടൊരിക്കലും ആ ബന്ധം അവൾക്ക് അംഗീകരിക്കാനാകില്ല എന്നതാണ് സിനിമ നൽകുന്ന സൂചന. എന്നാൽ രോഹിണിക്ക് അയാളിൽ നിന്ന് രക്ഷപ്പെടാൻ മാർഗങ്ങളില്ല. ശാരീരികമായി പലതവണ അയാൾ അവളെ കീഴ്പ്പെടുത്തിയിട്ടുണ്ട്. സിനിമയിലൊരു ഭാഗത്ത് അയ്യപ്പന്റെ മകന്റെ അമ്മ നമുക്കവരെ അയാൾ നിയമപരമായി വിവാഹം കഴിച്ച സ്ത്രീയെന്ന് കരുതാം രോഹിണിയുടെ സമീപത്തെത്തി അവളുമായി വഴക്കിടുന്നുണ്ട്. ആ സ്ത്രീ പതിവായി കാശ് ചോദിച്ച നാടക കമ്പനിയിൽ എത്താറുണ്ട്, മകനെയും അയക്കാറുണ്ട്. അയ്യപ്പനെ കാണാനില്ല എന്ന വിവരമറിഞ്ഞെത്തുമ്പോൾ തന്റെ ഭർത്താവിനെ വശത്താക്കിയവളെന്ന പഴിയൊക്കെ ആ സ്ത്രീ രോഹിണിക്ക് ചാർത്തി നൽകുന്നുണ്ട്. എന്നാൽ രോഹിണി അപ്പോഴും നിസ്സംഗയായി നിൽക്കുകയാണ്. എന്തിന് രോഹിണി അയ്യപ്പന്റെ പീഡനങ്ങൾ സഹിക്കുന്നു? ഈ ചോദ്യത്തിന് ഉത്തരം സാഹചര്യങ്ങൾ അവളെ അതിലേക്ക് എത്തിച്ചു എന്നാണെന്ന് തോന്നുന്നു. നാടക സംഘത്തിലെത്തിയ അവളെ അയ്യപ്പൻ ഒരു വാടക വീടെടുത്ത് ഒപ്പം താമസിപ്പിക്കുന്നത് വക്കച്ചന് താല്പര്യമില്ല. എന്നാൽ താനെത്തിച്ച നടിയുടെ രക്ഷിതാവ് ചമഞ്ഞിരിക്കുകയാണ് അവർക്കു മുൻപിൽ അയ്യപ്പൻ. അയാൾക്കൊപ്പമുള്ള ആദ്യ ദിവസത്തിൽ തന്നെ രോഹിണി ആ രാത്രിയിൽ അതിക്രമം നേരിടുന്നുണ്ട്. വക്കച്ചൻ ആ നാടക കമ്പനിയിലടക്കം സ്ത്രീബന്ധങ്ങൾ പുലർത്തി പോരുന്നവനാണ്. എങ്കിൽ കൂടി ദുർമനസ്സിനുടമയല്ല എന്നതിനാലും അയ്യപ്പന്റെ പ്രകൃതം നേരത്തെ തന്നെ വ്യക്തമായി അറിയാവുന്നയാളായതിനാലും അയാളോടൊപ്പമുള്ള രോഹിണിയുടെ വാസം താൽപ്പര്യപ്പെടുന്നില്ല എന്ന് നമുക്ക് കരുതാം. മുൻപ് നാടക സംഘത്തിൽ നിന്ന് അയ്യപ്പൻ പുറത്താകാനും സ്ത്രീ വിഷയമാണ് കാരണമായത്. അന്നത് ചെറുത്തവളായിരുന്നു ഇര. എന്നാൽ രോഹിണി ഒരു മാടപ്രാവെന്ന പോലെ തക്കതായി പ്രതികരിക്കാനൊന്നും അറിയാത്ത സാധുവാണ്. ആശ്രയമാരും ഇല്ലാത്തവളാണവൾ. അയ്യപ്പൻ നടത്തിവരുന്ന ചൂഷണങ്ങൾ അവൾ ക്രമേണ നിവൃത്തിയില്ലാതെ സഹിച്ചും പൊരുത്തപ്പെട്ടും ജീവിതം മുൻപോട്ട് നയിക്കുന്നതാണ്. ആ സ്ത്രീയുടെ ദുരവസ്ഥ തിരിച്ചറിഞ്ഞ ഒരേയൊരാൾ യഥാർത്ഥത്തിൽ ജോസഫ് കൊല്ലപ്പള്ളിയാണെന്ന് തോന്നുന്നു. ആ ഗതികെട്ട സ്ത്രീ ഇനിയും ചൂഷണങ്ങൾ തന്റെ സഹോദരിമാരടക്കമുള്ള മറ്റു സ്ത്രീകൾ സഹിക്കേണ്ടി വരാതിരിക്കാൻ കൂടി നടത്തുന്നതാണ് അയ്യപ്പന്റെ കൊലപാതകം. ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനം പോലെ രോഹിണിയുടെ ഈ അവസ്ഥ മനസ്സിലാക്കിയാണ് കൊല്ലപ്പള്ളി തെളിവ് നശിപ്പിക്കാനും തുടർന്ന് ആ കുറ്റം ഏറ്റെടുക്കാൻ പോലും തയ്യാറാകുന്നത്. തിരോധാന അന്വേഷണ രൂപത്തിൽ കഥ പറയുന്നതാണ് യവനിക എന്ന ചിത്രമെന്ന് പറഞ്ഞല്ലോ. അന്വേഷണം ഒരാളിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ വെച്ച് മുന്നേറി അടുത്തയാളിലേക്കും അയാൾ നൽകുന്ന വിവരങ്ങളിലൂടെ മറ്റൊന്നിലും എന്ന തരത്തിലാണ് ഒരു പസിൽ പോലെ മുന്നേറുന്നത്. അതിൽ വക്കച്ചനും ശൃംഗാരപ്രിയനായ ഗോപാലകൃഷ്ണനും രോഹിണിയുമെല്ലാം തങ്ങളുടെ സിനിമാ കഥ പറയൽപരമായ ചുമതല നിർവഹിക്കുകയാണ്. അങ്ങനെ കേസന്വേഷകൻ അതിന്റെ ഉത്തരം കണ്ടെത്തുന്നു. തുടർ നടപടികളിലേക്ക് നിയമ നടപടികളിലേക്ക് കടക്കുന്നു. ഒരു പസിൽ പൂരിപ്പിക്കുന്നതുപോലെ അന്വേഷണം അതിന്റെ ഒടുക്കത്തെ കീയും കണ്ടെത്തി ഏറ്റവും അവസാനത്തെ കോളത്തിന് ഉത്തരം എഴുതി കഴിഞ്ഞു. ഇനി കുറ്റവാളിയെ നിയമവ്യവസ്ഥയ്ക്ക് മുന്നിലെത്തിച്ചാൽ മതി. ഒരു നാടകാവതരണ വേദിയാണ് തുടർന്ന് കാണുന്നത്. സ്റ്റേജിൽ ഭാവന തിയേറ്റേഴ്സിന്റെ നാടകം ആരംഭിക്കുകയാണ്. രോഹിണിയും അതിൽ വേഷമിടുന്നുണ്ട്. അവിടേക്ക് കൊല്ലപ്പള്ളിയിൽ നിന്നറിഞ്ഞ സത്യങ്ങൾക്കൊപ്പം അയാൾക്കൊപ്പം കേസന്വേഷകൻ കടന്നു ചെല്ലുന്നു.
1: നീ ഇതുവരെ എന്ത് ചെയ്യായിരുന്നു മോളെ? ഈ വേഷത്തിലാണോ ക്ഷേത്രത്തിൽ പോകുന്നത്?
2: ഇല്ല ഇല്ല, ഞാൻ സമ്മതിക്കില്ല. എനിക്ക് വേണ്ടി ആരും കുറ്റമറ്റെടുക്കണ്ട. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. എനിക്ക് വേണ്ടി ആരും കുറ്റമറ്റെടുക്കണ്ട.
3: നീ എന്താ മോളെ ഈ പിറ്റുംപേയും പറയുന്നത്? ക്ഷേത്രത്തിൽ പോകുന്നത് ഈ വേഷത്തിലാണോ മറ്റും ചോദിക്കുന്നതായിട്ടില്ലേ?
2: ഇല്ല, കുറ്റം ചെയ്ത ഞാനാണ്. ഞാനത് തുറന്നു പറയും. എനിക്ക് വേണ്ടി ആരും കുറ്റമേറ്റെടുക്കണ്ട.
1: നീ ഇതുവരെ എന്തെടുക്കായിരുന്നു മോളെ? ക്ഷേത്രത്തിൽ പോകുന്ന ഈ വേഷത്തിലാണോ?
2: ഞാൻ സമ്മതിക്കില്ല. ഇല്ല ഇല്ല, കുറ്റം ചെയ്ത ഞാനാണ്. ഞാനത് തുറന്നു പറയും. ഞാൻ സമ്മതിക്കില്ല, ഞാൻ സമ്മതിക്കില്ല.
1: മോള് ക്ഷേത്രത്തിൽ വരുന്നില്ലേ?
0: തുടർന്ന് അപരാധിയാണോ എന്ന് തീർത്തു വിധിക്കാനാകാത്ത രോഹിണിക്കും കൊല്ലപ്പള്ളിക്കുമൊപ്പം പോലീസ് സംഘം മടങ്ങുകയാണ്. നാടക സംഘാംഗങ്ങൾ പുതിയൊരു വേദിക്കായി തങ്ങളുടെ താവളത്തിലേക്കും. ഒരേ നാടകം പല

0: വേദികളിൽ അവതരിപ്പിക്കപ്പെടുന്നതുപോലെ, പല വേദികളിൽ പല നടീനടന്മാർ ഊഴം പോലെ ഒരേ വേഷം അണിയുന്നതുപോലെ, രോഹിണിയുടെ ഈ കഥയും ഇനിയും പലരാൽ ആവർത്തിക്കപ്പെടുക തന്നെ ചെയ്യും. ചൂഷകർ പുതിയ വേഷങ്ങളിൽ എത്തിച്ചേരും. കെ ജി ജോർജ് രചന നിർവഹിച്ച യവനിക ഒരു അസാധ്യ സിനിമയാണ്. യസൽപൂരം സദാനന്ദൻ സംഭാഷണ രചന നിർവഹിച്ചു. നാടക പശ്ചാത്തലത്തിലുള്ള സിനിമയായതിനാൽ നാടകരചനയിൽ പ്രാവീണ്യമുള്ള ഒരാൾ രചനയിലൊപ്പമുള്ളത് നല്ലതാണെന്ന ചിന്തയാകാം ഇതിന് കാരണം. യവനിക സാഹചര്യങ്ങൾ മുതലെടുത്ത് ആരെയും ചൂഷണം ചെയ്യരുതെന്ന പ്രഖ്യാപനം കൂടിയാണ് സമൂഹത്തിന് മുൻപിൽ വെക്കുന്നത്. കെ ജി ജോർജ് ഒരുക്കിയ ചലച്ചിത്ര കാവ്യങ്ങൾ ആഖ്യാനപരമായും അവതരണ രീതിയിലും മാത്രമല്ല സവിശേഷ പാഠപുസ്തകങ്ങളാകുന്നത്. അത് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രഖ്യാപനങ്ങൾ വഴികൂടിയാണ്. ഇവിടെ രോഹിണിയും അയ്യപ്പനും താമസിച്ചു വരുന്ന ആ വാടക വീടിനെ ഒരു ഭവനമെന്ന് വിളിക്കാനാകുമോ എന്നറിയില്ല. എന്നാൽ ഭവനമെന്ന് നാം കരുതിപ്പോരുന്ന പല കൂട്ടായ്മകളും അങ്ങനെയല്ല എന്ന സന്ദേശം കൂടിയാണല്ലോ ഈ രണ്ടധ്യായങ്ങളുടെ ഒന്നാം ഭാഗത്ത് നാം ശ്രവിച്ച ആലീസിന്റെയും മാമച്ചൻ മുതലാളിയുടെയും ഭവന സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ ആദാമിന്റെ വാരിയല്ലെന്ന ചിത്രം വിളിച്ചു പറയുന്നത്. സ്നേഹമില്ലാതെയുള്ള, അനുവാദം തേടാതെയുള്ള ഇണചേരലുകളും സാമ്പത്തിക ചൂഷണം അടക്കമുള്ളവയ്ക്കായുള്ള സ്ത്രീ പുരുഷ ബന്ധങ്ങളും പരിഗണിക്കുമ്പോൾ രോഹിണിയുടെ ഭർത്താവല്ലാത്ത എന്നാൽ അധികാരിയായ അയ്യപ്പനും ആലീസിന്റെ ഭർത്താവ് മാമച്ചനും വാസന്തിയെ വരുതിയിൽ നിർത്തിയിരിക്കുന്ന ഗോപിയും പിന്നെ ഇരകളിലെ ആനിയും ഒന്നും തമ്മിൽ വലിയ വ്യത്യാസമില്ല എന്നതാണ് യാഥാർത്ഥ്യം. പേരുകൾ മാത്രമേ മാറുന്നുള്ളൂ, ഇരകൾ ഒന്നു തന്നെയാണ്.
1: ഇവിടെ ഇപ്പൊ നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഞാൻ ഇനിയും തൊട്ടുപോയതിലെ ജോലി കുഴപ്പം വരാൻ. അതിനിപ്പോ എന്തുണ്ടായി? ഞാൻ ഇതിനെ കൊല്ലാനൊന്നും പോകുന്നില്ല. എന്റെ ഒരു
2: ആഗ്രഹം ചേട്ടൻ പോയി കിടക്കും.
1: നീ ഒരു മണ്ടിയാണല്ലോ. ഇതിന്റെ ഒരു സുഖം നിനക്കറിയാമെന്ന് ഞാൻ ഇത്ത
2: എന്നെ കൊന്നാലും ഞാൻ സമ്മതിക്കില്ല.
3: പെണ്ണെ, ഇതുവരെ ഞാൻ മര്യാദയ്ക്കാണ് നിന്നോട് പറഞ്ഞത്. അനുസരിക്കുന്നതാണ് നിനക്ക് നല്ലത്. അയ്യപ്പന്റെ കൈ കെട്ടിയിട്ടുള്ള പെണ്ണുങ്ങളൊന്നും അങ്ങനെ ചാടി
2: പോയി.
0: യവനിക 1982 കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ 3 ബഹുമതികളാണ് സ്വന്തമാക്കിയത്. മർമരം എന്ന ഭരതൻ ചിത്രത്തിനോടൊപ്പം മികച്ച ചലച്ചിത്രത്തിനുള്ള പുരസ്കാരം, മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരം, തിലകന് 2 മികച്ച നടനുള്ള പുരസ്കാരം എന്നിവ യവനിക നേടിക്കൊടുത്തു. കേരള ഫിലിം ക്രിട്ടിക്സ് അസോസിയേഷൻ അവാർഡിൽ മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള പുരസ്കാരവും യവനിക നേടിക്കൊടുക്കുകയുണ്ടായി. ചിത്രം സാമ്പത്തികമായി വിജയമാവുകയും ചെയ്തു. അകത്തളത്തിലെ രാഷ്ട്രീയം അല്പം കൂടി വന്യമായി ശബ്ദമുയർത്തി പറഞ്ഞതാണ് കെ ജി ജോർജ് ഒരുക്കിയ ഇരകൾ എന്ന സിനിമയും. 1985 ഈ ചിത്രം അദ്ദേഹത്തിന്റെ തന്നെ രചനയിൽ പുറത്തുവന്നത്. മികച്ച 2 ചിത്രത്തിനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയ ഇരകൾ മികച്ച കഥയ്ക്കുള്ള പുരസ്കാരവും പ്രധാന കഥാപാത്രങ്ങൾ കൈകാര്യം ചെയ്ത തിലകനും ശ്രീവിദ്യയ്ക്കും മികച്ച 2 നടീനടന്മാർക്കുള്ള പുരസ്കാരങ്ങൾ കൂടിയും നേടിക്കൊടുക്കുകയുണ്ടായി. ഇരകൾ എന്ന സിനിമയുടെ പിറവിയെപ്പറ്റി മാതൃഭൂമി വാർഷിക പതിപ്പിന് നൽകിയ ഒരു അഭിമുഖത്തിൽ സംവിധായകൻ തന്നെ സാക്ഷ്യപ്പെടുത്തിയത് അടിയന്തരാവസ്ഥ അടക്കമുള്ളവയുടെ ബാക്കി പത്രമായി മനസ്സിലുണർന്ന ചിന്തകൾ ആ സൃഷ്ടിക്ക് പിന്നിലുണ്ട് എന്നർത്ഥം വരുന്ന രീതിയിലായിരുന്നു. അതായത് കേന്ദ്ര കഥാപാത്രങ്ങൾ അനുഭവിക്കുന്ന അദ്ദേഹം എഴുതി ഫലിപ്പിച്ച മാനസിക സംഘർഷങ്ങൾക്ക് പിന്നിൽ അത്തരം ചില സംഭവ വികാസങ്ങൾ പ്രേരണയായിട്ടുണ്ടാകാം എന്നതാണ് ഇതിനൊരു വിശദീകരണമായി പറയാനാകുന്നത്. അന്നത്തെ പ്രധാന ഭരണകർത്താക്കളുടെ ആ ചെയ്തികളെപ്പറ്റി അച്ഛനും മകനുമായി പ്രേക്ഷകർക്ക് മുൻപിലെത്തുന്ന കേന്ദ്ര കഥാപാത്രങ്ങളുടെ പ്രവൃത്തികളിൽ ലയിപ്പിച്ചിട്ടുണ്ടെന്ന് ചലച്ചിത്ര സംവിധായകനും തിരക്കഥാ രചയിതാവും സിനിമാ നിരൂപകനും കൂടിയായ KB വേണു ഒരിക്കൽ അഭിപ്രായപ്പെടുകയുമുണ്ടായി. ഇതിനൊരു വിശദീകരണം നൽകാൻ ഇന്ന് ചലച്ചിത്ര ഇതിഹാസ സംവിധായകൻ നമുക്കൊപ്പമില്ല. മധ്യ തിരുവിതാംകൂറിലെ ഒരു സമ്പന്ന ക്രിസ്ത്യൻ കുടുംബത്തിന്റെ പശ്ചാത്തലത്തിലാണ് അന്നത്തെ പുതുമുഖമായ KB ഗണേഷ് കുമാറിനെ നായകനാക്കി ഇരകൾ എന്ന സിനിമയുടെ കഥ വികസിക്കുന്നത്. കഥാനായകനല്ലെങ്കിൽ പ്രതിനായകനായ ബേബി തിലകൻ അവതരിപ്പിച്ച മാത്യൂസ് അഥവാ മാത്യുക്കുട്ടി മുതലാളിയുടെ ഇളയ മകനാണ്. പിതാവിന്റെ കയ്യിൽ ആവശ്യത്തിലധികം പണമുള്ളതുകൊണ്ട് മാത്രം നഗരത്തിലൊരു എഞ്ചിനീയറിംഗ് കോളേജിൽ പഠനം നടത്തി വരികയാണ് അയാൾ. എന്നാൽ അവിടെ അരങ്ങേറിയ ക്രൂരമായ റാഗിങ്ങിനിടെ ഒരു ജൂനിയർ വിദ്യാർത്ഥി മരണത്തിന്റെ വക്കോളമെത്തി. ഇതാണ് ബേബി സസ്പെൻഷനും പോലീസ് കേസും വരെ നേരിടാൻ കാരണമായത്. പഠനം അവസാനിപ്പിച്ച് അയാൾ തന്റെ ഭവനത്തിൽ ജീവിതം ആരംഭിച്ചു. അതിസമ്പന്നനാണ് മാത്യുക്കുട്ടി. റബ്ബർ എസ്റ്റേറ്റും മറ്റുമാണ് ധനസമ്പാദന മാർഗം. അവിടങ്ങളിൽ തൊഴിലാളികൾ നടത്തുന്ന വേതന വർധനവ് ആവശ്യപ്പെട്ടുള്ള സമരമടക്കം അയാൾ അടിച്ചമർത്തുന്നത് കുടില തന്ത്രങ്ങൾ വഴിയാണ്. തൊഴിലാളി നേതാക്കളെ വശത്താക്കിക്കൊണ്ടാണ്.
4: ഒരു 500 സഹായം കൊടുത്തേ.
5: ഇത് മറ്റവൻ അറിയണ്ട.

0: സഹദേവന് ഞാനോട് തീരുമാനത്തിലെത്തി. ഇപ്പോ ജോലിക്കാർക്ക് ഓരോ രൂപ വെച്ച് കൂട്ടി കൊടുക്കും.
1: അത് തീരെ കുറഞ്ഞു പോയി.
0: ഒരാറ് മാസം കഴിഞ്ഞാൽ ഓരോ രൂപ കൂടി മുതലാളി കൂട്ടി തരും. അതാണ് നമുക്ക് നല്ലത്.
2: ഒറ്റയടിക്ക് 4 രൂപ കൂട്ടിയ തൊഴിലാളികൾക്ക് പ്രയോജനപ്പെടുത്തില്ലെന്ന് പറ ചാരാശാപ്പാർക്ക് കോളായിരിക്കും അത്ര തന്നെ.
0: ഞാൻ പുറത്ത് നിൽക്കാം. അനിയമ്മളെ
1: എത്രയുണ്ട്? കുറഞ്ഞു പോയി.
0: ഒരു 500 കൊടുത്തരെ, മറ്റവൻ അറിയണ്ട.
1: സന്തോഷമായല്ലോ, ശരി വരട്ടെ.
3: ബേബിയുടെ മൂത്തതായി രണ്ടാണും ഒരു പെണ്ണുമടക്കം 4 മക്കളാണ് അയാൾക്കുള്ളത്. ആൺമക്കളിൽ രണ്ടാമനായ സുകുമാരൻ കഥാപാത്രം സണ്ണിയും ഭാര്യയും ആ ഭവനത്തിൽ തന്നെയാണ് വാസം. മൂത്തവൻ ടി സി ജോർജ് അവതരിപ്പിച്ച കോശി മറ്റൊരു വീട്ടിലാണ് താമസം. അല്പം കഞ്ചാവ് പരിപാടിയും കള്ളത്തടി വെട്ടലുമൊക്കെ അയാൾ പുലർത്തി പോരുന്നുണ്ട്. ഏത് രീതിയിലും ധനമുണ്ടാക്കുക, ഇതാണ് ആ കുടുംബക്കാരുടെ രീതി. എന്നാൽ സണ്ണിയാകട്ടെ കടുത്ത മദ്യപാനിയാണ്, തീർത്തും അലസനാണ്. ഭർത്താവിന്റെ ഈ രീതിയെപ്പറ്റി ഭാര്യ റോസിലിന് അതൃപ്തിയുമുണ്ട്. അവർക്ക് മക്കളുമില്ല.
1: അനേ, നീ വന്നത് ഇവിടെ എല്ലാരും അറിഞ്ഞു. ഇനി നാട്ടുകാരെ കൂടെ അറിയിക്കണം. എടി എന്താ ഉണ്ടായെന്ന് പറ.
4: ഞാനൊന്നും പോകാൻ പാടില്ല, ആരോടും മിണ്ടാൻ പാടില്ല, നല്ല ഡ്രസ് ചെയ്യാൻ പാടില്ല, നേരത്തെ കിടക്കാൻ പാടില്ല, മോനെ തല്ലാൻ പാടില്ല, വേല കറ്റി മടക്കു പറയാൻ പാടില്ല. എന്നാ വേണ്ട, ഞാൻ ചെയ്യുന്ന എല്ലാം കുറ്റം. പഠിച്ചിട്ട് ഒരു വീട്ടിനകത്ത് എത്ര നാളായിരിക്കുന്നു.
1: ഇപ്പൊ നീ പണി എന്തിനാ?
4: എന്റോട് പഠിച്ച ആ സാറാന്നായിരില്ലേ, അവളിന്നലെ ഉച്ചക്ക് വീട്ടിൽ വന്നു. ഞങ്ങൾ രണ്ടുപേരും ഒരു ഹോട്ടലിൽ പോയി ഊണ് കഴിച്ചു. ഞാൻ ഫോൺ ചെയ്ത് ചോദിച്ചിട്ടാണ് പോയത്. എന്നിട്ട് രാത്രി വന്ന് അങ്ങ് തുടങ്ങിയില്ലേ. എന്തിനാ ഹോട്ടലിൽ പോയത്? ആ സാറാന്നാര് പഠിച്ചോളാ എന്നൊക്കെ പറഞ്ഞ് വിളക്കുന്ന ആരും ഉറക്കിട്ടില്ല. എനിക്ക് മടുത്തു വച്ചായ. എന്തിനെല്ലാമോ ഞാൻ മഴച്ചു വെക്കണ്ട്. ബേബിയെ പറ്റി എന്തോ പത്രത്തിൽ വന്നൊന്നും പറഞ്ഞ് കുറെ ദിവസം മുമ്പ് എന്തായിരുന്നു ബഹളം? നിന്റെ ആങ്ങളമാരെല്ലാം തെമ്മാടികളാ, കള്ളക്കടത്തുകാരാ. നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഈ ബന്ധത്തിനൊന്നും പോകത്തില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ്.
0: അത് ഞാൻ നോക്കോളാം.
5: ദൈവമോനെ, ആ പെട്ടി ഒന്ന് എടുത്തകത്ത് വെച്ചേര്.
0: എത്ര ദിവസത്തേക്കാ? കഴിഞ്ഞ പ്രാവശ്യം 10 ദിവസമായിരുന്നു.
5: എത്ര ദിവസമായ നിനക്കെന്താ? നിന്റെ ചെലവിലൊന്നും അല്ലല്ലോ. നീ എന്നോട് മിണ്ടരുത് കേട്ടോ. നീ എങ്ങനെ സഹിക്കുന്നു ഇവനെ, ഈ കുടിയനെ? ചെന്നിട്ട് വയ്യ റോസിലിന് വല്ല ഇരിപ്പുണ്ടോ? എന്തെങ്കിലും കാണും. എന്താ രാവിലെ ദോശ ഇഡ്ഡലി? കുഞ്ഞെന്തിയേ? ആ അവിടെയുണ്ട്. അവക്ക് എന്നാ വേണ്ടല്ലോ, ഡാഡിയെ മതി. ഇത്രയേ ഉള്ളൂ. ആ രാവിലെ ഒന്നും കഴിച്ചില്ലേ? കോട്ടയത്ത് വണ്ടി നിർത്തി 2 മസാലദോശ തിന്നതാ. എന്നിട്ടും വിശക്കുന്നു. ക്ഷീണം വരാറില്ലേ? മിക്ക ഞായറാഴ്ചയും വരും. ഒന്ന് ഒതുങ്ങിയിട്ടുണ്ടല്ലോ. വിശേഷം വല്ലതും ഉണ്ടോ? ഇല്ല, ഇതുവരെ ഒന്നുമില്ല. അതെന്താ? ആ എനിക്കറിയാൻ വയ്യ.
3: ധനസമ്പാദ്യത്തിനായുള്ള ഓട്ടത്തിനിടയിൽ വെട്ടിപ്പിടിക്കാൻ എന്ത് നെറുകേടും കാണിക്കാനുള്ള ത്വരക്കിടയിൽ ഏറ്റവും ഇളയവനായ ബേബിയെ വേണ്ടത്ര പരിഗണിക്കാനോ നേരായ വഴി നടത്താനോ രക്ഷിതാക്കൾക്ക്, പ്രത്യേകിച്ച് പിതാവിന്, സാധിച്ചില്ല എന്ന് കരുതാം. എന്നാൽ അതിലയാൾക്ക് ഉത്കണ്ഠയൊന്നുമില്ല. ആവശ്യത്തിലധികം പണം അവർ സമ്പാദിച്ചിട്ടുണ്ട്. ബേബി ക്രമേണ ആ വസ്തുവകകൾ നോക്കി നടത്തി കഴിഞ്ഞുകൂടിയാലും സുഖമായി അയാൾക്കുണ്ണ. എന്നാൽ ആ മകൻ ഉണ്ടാക്കി വെക്കുന്ന പൊല്ലാപ്പുകൾ പിതാവ് നോക്കിക്കാണുന്ന രീതി ശ്രദ്ധേയമാണ്. അത് പരിഹരിക്കുന്നതിലെ മെനക്കേടാണ്, ചിലവാക്കേണ്ടി വരുന്ന പണമാണ് അയാൾ പരിഗണിക്കുന്ന ഘടകം. അതല്ലാതെ ഇളയ മകന്റെ വ്യക്തിത്വത്തിലെ പാളിച്ചകളൊന്നും ആ പിതാവിന് പ്രശ്നമേ അല്ല.
0: ബേബി നില്ലടാ അവിടെ. നീ എന്തിനാണ് അവനെ ഇങ്ങനെ അങ്ങ് ഉപദ്രവിച്ചത്?
2: എന്നെ തല്ലേ അവനെ ചുമ്മാ കൊടുക്കണം?
0: ഓ, അതിന് ചുമ്മാ പറയുക? നിന്നെ കണ്ടിട്ട് തല്ലൊന്നും കിട്ടിയ ലക്ഷണമേ ഇല്ല. നടന്നുകാരെ നീ ഒന്ന് വിസ്തരിച്ച് പറഞ്ഞേ, കേൾക്കാൻ രസമായിരിക്കുമല്ലോ. കോശി, ഞാൻ ആ ഇൻസ്പെക്ടർ ഒന്ന് കാണാൻ പോവാ. നീ തിരിച്ചു പോകുമ്പോ ഇവനെ അവിടെ കൊണ്ടുപോയിക്കോ. ഊണാലോ സ്വാദം നിൽക്കട്ടെ.
2: ഞാൻ പോകുന്നില്ല.
0: ഞാനാ പറയുന്നത് കേട്ടാ മതി. നീ എന്നെ നശിപ്പിക്കാൻ വേണ്ടി ഉണ്ടായവനാ. നിനക്കൊണ്ട് കാശ് എത്രയാ മുടക്കുന്നത്? 1 ലക്ഷം രൂപ കൊടുത്ത അഡ്മിഷൻ വാങ്ങിയത്, 2 കൊല്ലം പഠിച്ചോളൂ, 2.5 ലക്ഷമായി. അതിനോട് ഇതും
2: കാശുണ്ടായിട്ടില്ലേ?
0: കാശുണ്ടോ? വെറുതെ കളയാനോടാ?
2: ഒരുപാട് ഉണ്ടല്ലോ, കൊറേ പോട്ടെ.
0: കുരുത്തങ്കട്ടനെ പോലീസോടെ പറഞ്ഞുകൊണ്ടുണ്ടായിരുന്നു. അമ്മയുടെ 4 തൊഴിലിട്ടിരുന്ന ഞാൻ പഠിച്ചേനെ.
2: പിന്നെന്താ വിടായിരുന്നു? പിടിച്ചൊളിച്ചു വെച്ചില്ല. എന്നെ ആരും രക്ഷിക്കണ്ട, ഞാൻ പോയി പിടി കൊടുത്തോളാം പോലീസിന്.
0: ഇവൻ എന്തോ പറ്റി?
2: ഞാൻ പോയി കണ്ടോ അവരെ.
0: ആരാത്
6: ഉണ്ണുണ്ണി
0: അവിടെ ഞാനോണ്ട് പൂട്ടിയിട.
6: എന്താ അവിടെ മാത്തുവേ? എന്താ
0: എല്ലാവരും എവിടെ പോയി?
6: അച്ചാമ്മേ.
0: എന്താപ്പാ?
6: മാത്തുവാണോ?
0: ആ
6: ആരാ ഇവിടെ? എന്താ ശബ്ദം?
0: ഒന്നുമില്ല. അപ്പം കിടന്നോ?
6: ഒന്നുമില്ലേ? പിന്നെന്താ?
0: ഒന്നുമില്ലെന്ന്.
3: ഇരകളെന്ന സിനിമയുടെ ആരംഭം മുതൽ ബേബിയുടെ മനസ്സിൽ തളം കെട്ടിക്കിടക്കുന്ന വയലൻസ് ആ കഥാപാത്രത്തിന്റെ ചെയ്തികൾ വഴിക്കൂടി പ്രേക്ഷകരിലേക്കും പകരുകയാണെന്ന് തോന്നുന്നു. കോമ്പസ് കൊണ്ട് സ്വന്തം കൈവിരലിൽ മുറിവുണ്ടാക്കി ഭിത്തിയിൽ പതിപ്പിച്ചിരിക്കുന്ന ചിത്രത്തിലെ സുന്ദരിയുടെ നെറ്റിയിൽ രക്തം ചാർത്തുന്ന ബേബി. സിനിമയിൽ അയാളെ കാണിക്കുന്ന ആദ്യ രംഗങ്ങൾ തന്നെ ഇങ്ങനെയാണ്. ആ കോളേജിലെ വിദ്യാർത്ഥികളിൽ ഒരുവന്റെ കഴുത്തിൽ വയറുകൊണ്ട് കുരുക്കുണ്ടാക്കി വലിച്ചു മുറക്കി അവനെ മരണത്തിന്റെ വക്കിലെത്തിക്കുന്ന ബേബി. ഭവനത്തിൽ വയ്യാതെ കിടക്കുന്ന വല്യപ്പൻ പാപ്പിയുടെ കഴുത്തിൽ പോലും ആ കുരുക്ക് കൊടുക്കുന്ന

ചിന്തകൾ അയാളിൽ ഉണരുന്നുണ്ട്. അത്രയും സങ്കീർണമാണ് ബേബി എന്ന കഥാപാത്രം. പക്ഷെ എന്തിന്, ആ ചോദ്യത്തിന് കെ ജി ജോർജ് സിനിമയിൽ നേരിട്ടുത്തരം നൽകുന്നില്ല. ബേബിയെ പറ്റി ആ ഭവനത്തിൽ വേദനിക്കുന്ന ഒരേ ഒരാൾ അയാളുടെ അമ്മയാണെന്ന് തോന്നുന്നു. എന്നാൽ തന്നെ ഉദരത്തിൽ പേറിയ ആ സ്ത്രീയോടും പ്രത്യേകിച്ചൊരധിക പരിഗണനയും മകൻ നൽകുന്നുണ്ടെന്ന് തോന്നുന്നില്ല. വഴിവിട്ട മാർഗത്തിലൂടെ ധനം നേടിയ ആ കുടുംബത്തിന്റെ അടുത്ത ബന്ധുവാണ് അഥവാ ബേബിയുടെ അമ്മാവൻ.

0: ായിട്ടല്ല നീ എന്റെ അനന്തരവനാ. എന്റെ സഹോദരി എന്റെ മുന്നിലിരുന്ന് കരയുമ്പോ മറ്റേതൊരു സഹോദരനെയും പോലെ എനിക്കും സങ്കടമുണ്ടാകുമെന്ന് നിനക്കറിയാമോ? എന്തെല്ലാം പ്രതീക്ഷകളോടെയാണ് ഇവർ നിന്നെ പഠിപ്പിക്കാനയച്ചത്. നിന്റെ അമ്മയും അപ്പനും നീ മൂലം ദുഃഖിക്കാൻ ഇടവരരുത്. നിനക്ക് അവരോട് സ്നേഹമില്ലേ?
1: ഇല്ല.
0: അച്ചാമ്മേ, കുറച്ചു നേരം അവിടെ പോയിരിക്കൂ. മോനെ, നിന്നെ എന്തൊക്കെയോ കാര്യങ്ങൾ അലട്ടുന്നുണ്ട്. എന്താണെന്ന് എന്നോട് തുറന്നു പറയൂ. നീ എന്തുകൊണ്ടാ നിന്റെ അപ്പനെയും അമ്മയെയും സ്നേഹിക്കുന്നില്ല എന്ന് പറഞ്ഞത്?
1: അവിടെ ആർക്കും ആരോടും സ്നേഹമില്ല, എനിക്കും ആരോടും സ്നേഹമില്ല.
0: എന്താ നിനക്ക് അങ്ങനെ തോന്നാൻ?
1: അത് ഞാനെങ്ങനെ പറയാനാ, അങ്ങനെ തോന്നുന്നത്.
0: ആരും നിന്നെ സ്നേഹിച്ചില്ലെങ്കിലും ദൈവം നിന്നെ സ്നേഹിക്കുന്നുണ്ട്.
1: അതും എനിക്കറിയാൻ വയ്യ.
0: നീ പ്രാർത്ഥിക്കാറുണ്ടോ?
1: ഇല്ല.
0: നിന്റെ വീട്ടിൽ ഒന്നിനും ഒരു കുറവുമില്ല,
1: എല്ലാം കൂടുതലാ.
0: ശരിയാ, ഒന്നും അമിതമാവാൻ പാടില്ല. കുഞ്ഞെ, എല്ലാം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. എങ്കിലും നീ സ്വയം വിചാരിച്ചാലേ നേർവഴിയിൽ പോകുവാൻ സാധിക്കൂ. സർവശക്തനായ ദൈവം നിന്നെ കൈവിടാതിരിക്കട്ടെ.
2: പ്രത്യേക വ്യക്തിത്വത്തിന് ഉടമയായ ബേബി കോളേജിൽ നിന്ന് മടങ്ങിയെത്തി ആ ഭവനത്തിൽ നയിച്ചു വരുന്ന ജീവിതത്തിനിടയിൽ ചില കൊലപാതകങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. കൊല്ലണമെന്ന ചിന്ത തന്നെയാണ് അയാളിൽ. എന്തിനെന്ന ചോദ്യം മാത്രമാണ് ബാക്കി. കാരണം ബേബി മരണത്തിലേക്ക് നയിക്കുന്ന പലരും നേരിട്ട് അയാൾക്ക് ദ്രോഹങ്ങൾ ചെയ്യുന്നവരല്ല, എന്നാൽ അയാളുമായും കുടുംബവുമായും ബന്ധപ്പെട്ട് കിടക്കുന്നവരാണ്. സിനിമയിൽ നടി രാധ അവതരിപ്പിച്ച നിർമ്മല എന്നൊരു കഥാപാത്രമുണ്ട്. ഏകദേശം ബേബിയുടെ സമപ്രായക്കാരിയാണ് നിർമ്മല. എന്നാൽ മറ്റൊരു സമുദായത്തിൽപ്പെട്ടവർ. സാമ്പത്തിക നിലയാണെങ്കിൽ ബേബിയുടെ കുടുംബവുമായി തീരെ യോജിച്ചതല്ല. അവർക്കിടയിൽ ശാരീരികമായ അടുപ്പമുണ്ട്. നാളെ ബേബി തന്നെ വിവാഹം ചെയ്യാൻ പോകുന്നില്ല എന്ന് ആ യുവതിക്ക് ഉത്തമ ബോധ്യമുണ്ട്. തുടർന്ന് അവളുടെ വരനായി എത്തിച്ചേരുന്നത് വേണു നാഗവള്ളി അവതരിപ്പിച്ച ബാലൻ എന്ന ആ നാട്ടിലെ ഒരു സാധാരണ കടഉടമയാണ്. അവർ തമ്മിലുള്ള വിവാഹം നടക്കുന്നതിന് മുൻപ് തന്നെ അയാളെ ബേബി വധിക്കുകയാണ്. നടപ്പിലാക്കുന്നത് കഴുത്തിലാ ചുവന്ന വയറു കുരുക്കി വലിച്ചു മുറുക്കി തന്നെയുമാണ്. അതിനു മുൻപ് ഭവനത്തിലെ ജോലിക്കാരനായ തന്റെ മുത്തച്ഛന്റെ പരിചാരകൻ കൂടിയായ സഹോദരി ആനിയുടെ ജാരനായ ഉണ്ണുണ്ണിയെ വധിക്കുന്നതും ആ വയറ ഉപയോഗിച്ചു തന്നെയാണ്. ഹോസ്റ്റലിലെ ജൂനിയർ പയ്യനെ റാഗിങ്ങിനിടെ ഉപദ്രവിച്ച് മരണത്തിന് വക്കിലെത്തിച്ചതും ഇതേ രീതിയിലായിരുന്നു എന്നതും ഏറെ ശ്രദ്ധേയം. ശ്രീവിധി അവതരിപ്പിച്ച ആനി ഉന്നത നിലയിലുള്ള സ്നേഹസമ്പന്നനും സാധുവും നല്ലവനുമായ ഭർത്താവ് ആൻഡ്രൂസിനൊപ്പമാണ് താമസം. ദമ്പതികൾക്ക് സന്തതി ഭാഗ്യവുമുണ്ട്. എന്നിട്ടും ആനി സ്വഭാവനത്തിൽ പരിഭവങ്ങളുമായി എത്തുന്നതിനു പിന്നിൽ ഉണ്ണുണ്ണിയിൽ നിന്ന് ലഭിക്കാവുന്ന ശരീരസുഖമെന്ന ചിന്ത കൂടിയുണ്ടെന്ന് തോന്നുന്നു. ബേബി ഇത് കണ്ടെത്തുന്നു. തുടർന്ന് ഉണ്ണുണ്ണി എന്ന ആ അനാഥദാസനെ അയാൾ വധിക്കുകയും ചെയ്യുന്നു. സഹോദരിയുമായി അയാൾ പുലർത്തി വരുന്ന വഴിവിട്ട ബന്ധമാണ് അതിന് കാരണമെന്ന് കരുതാനാകില്ല. കാരണം ആ സ്ത്രീ നാളെ മറ്റൊരുവനെ തേടിപ്പിടിച്ചേക്കാം. ഉണ്ണുണ്ണി മരണമടഞ്ഞതിൽ ആനിക്ക് ദുഃഖമൊന്നുമില്ലതാനും. ആനിയുടെ ജീവിതത്തിൽ വേറെയും പുരുഷന്മാരും ഉണ്ടാകാം.
3: ഒന്നുകിൽ വിഷം തന്നു കൊല്ലും, അല്ലെങ്കിൽ ഇവളുടെ രണ്ടിലും നടക്കുന്നതിന് മുമ്പ്
4: കിരിഞ്ഞേക്കാവുന്ന
5: സ്വഭാവം.
3: ഞാനില്ലാത്തപ്പോ എന്റെ കടകരയിൽ ഉറങ്ങുന്നത് വേറെ ആണുങ്ങളാ. എന്റെ തെളിവുകളുണ്ട്, അത് ഞാൻ കോടതി ഹാജരാണ്.
5: ഇതൊക്കെ ഇവിടെ നീ ഉറച്ചു വിളിച്ചോണ്ട കാര്യമില്ല, നമുക്ക് അകത്ത് സമാധാനമായിട്ട് സംസാരിക്കാം.
3: ഇനിയൊന്നും സംസാരിക്കേണ്ട ആവശ്യമില്ല, ഞാൻ പോകുന്നു.
5: അങ്ങനെ അങ്ങ് വിടാൻ നോക്കൂ, ഇതിനൊരു തീരുമാനം ഉണ്ടാകണ്ടേ? അകത്ത് വാൻ റൂസേ.
3: ഇല്ല, എനിക്ക് നിങ്ങളോട് സംസാരിക്കണ്ട. യു ആർ എ ക്രിമിനൽ സച്ച് ചേഞ്ച് ആൻഡ് യു വിൽ നെവർ ചേഞ്ച്. ഐ മേഡ് എ മിസ്റ്റേക്ക്, ഗിവ് മി ദ കീ.
5: കൊടുക്കണ്ടടാ.
2: താൻ വിവാഹം കഴിക്കാൻ ഇടയൊന്നുമില്ലാത്ത നിർമ്മലയെ ബാലൻ വിവാഹം കഴിക്കുന്നതിൽ എന്താണ് ബേബിക്ക് പ്രശ്നമായി വരേണ്ടത്? അവരുടെ വിവാഹവേളയിൽ ഇരുവരെയും താൻ വെടിവെച്ച് വധിക്കുന്നതായ അയാൾ സ്വപ്നം കാണുന്നുണ്ട്. അതായത് കൊലപാതക ചിന്ത അയാളുടെ ഉപബോധ മനസ്സിൽ പോലും സദാസമയം തങ്ങി നിൽക്കുന്നുണ്ടെന്നർത്ഥം. ആനിക്ക് തന്റെ ഭവന സാഹചര്യങ്ങളിൽ എന്തെങ്കിലും കുറവുള്ളതായി സിനിമ പറയുന്നില്ല. നല്ലൊരു വ്യക്തിയാണ് യഥാർത്ഥത്തിൽ ആൻഡ്രൂസ്, സ്വഭാവ നൈർമല്യമുള്ളവൻ. അപ്പോഴും ആനിക്ക് അയാളിൽ സംതൃപ്തിയില്ല. ആൻഡ്രൂസിനുമേൽ അവർ ഉയർത്തുന്ന പരാതികൾ അയാൾക്ക് മർദ്ദനമേൽക്കാൻ വരെ കാരണമാകുന്നുണ്ട്. ഈ കഥയിൽ യഥാർത്ഥത്തിൽ ചൂഷണം ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ ബന്ധനത്തിലായിരിക്കുന്നത് ആൻഡ്രൂസ് ആണെന്ന് തോന്നുന്നു. എന്തിനോ വേണ്ടി ജീവിതം തള്ളി നിൽക്കുന്ന ഒരു സാധു ഭർത്താവ്, ആരാലും മനസ്സിലാക്കപ്പെടാത്തവനാണ് അയാൾ.
5: പാലക്കുന്നേ വീട്ടില് എത്ര പേരായിപ്പം, എല്ലാരും പാപ്പിയുടെ മക്കളാ.
3: അവളുണ്ടായതൊക്കെ
5: പറഞ്ഞു.
3: കള്ളമേ പറയൂ,

0: ആയി നിന്നുവരെ ഒരു സത്യവും ഞാൻ കേട്ടിട്ടില്ല. പറയുന്നതെല്ലാം കള്ളമാണ്.
1: എവിടുന്ന് പഠിച്ചതോ?
2: വളർത്തിയതിന്റെ ഗുണമാ. വളർത്തിയ കാര്യമൊന്നും നീ നോക്കണ്ട, കുറച്ചൊക്കെ അവിടെ ഇഷ്ടത്തിന് ജീവിച്ചോട്ടെ. അങ്ങനെങ്കിൽ പരിക്കാനൊന്നും വരണ്ട, വെറുതെ ഒന്നും അല്ല നിന്നെ കൊണ്ട് കെട്ടിച്ചത്.
0: പിന്നെ എനിക്ക് മനസ്സിലായത് നിങ്ങൾക്ക് എന്നെ കൊണ്ട് പ്രയോജനം ഉണ്ടാവുന്ന കണ്ട കെട്ടിച്ചത്.
2: എന്നിട്ട് എന്ത് പ്രയോജനം ആളിയെ കൊണ്ട് ഞങ്ങൾക്ക് ഉണ്ടായത്?
0: എന്തിനെല്ലാം ശ്രമിച്ചു, ഞാൻ സത്യവിരുദ്ധമായി പ്രവർത്തിക്കാത്തത് കൊണ്ട് ഒന്നും നടന്നില്ല.
3: ഓ, ഒരു സത്യസന്ധൻ വേണമെങ്കിലൊക്കെ അളികളെ കൊണ്ട് ഞങ്ങൾ പറയുന്ന പോലെയൊക്കെ ചെയ്യിക്കാൻ പറ്റുന്ന വരും.
0: തോന്നുക, നിങ്ങളുടെ ഒരു കള്ളക്കളികൾക്കും കൂട്ടുനിൽക്കാൻ എന്നെ കിട്ടൂല.
3: എന്ത് കളകളി? ബിസിനസ് ചെയ്യുന്ന കളകളിയാന്ന്. അതൊന്നും പറഞ്ഞാണ്ടല്ലോ, എന്നെ അറിയാലോ.
0: അറിയാം.
3: ആ പെങ്ങളെ കെട്ടിയതാണെന്ന് വിചാരിക്കത്തില്ല.
0: നല്ലതായിരിക്കും,
3: ചിലപ്പോ കൊന്നൊന്നും വരും.
4: ബാലന്റെ മരണത്തെ തുടർന്ന് രാഘവൻ എന്ന യുവാവാണ് നിർമ്മലയെ വിവാഹം കഴിക്കാൻ പോകുന്നത്. ബേബിക്ക് അവിടെ ആരോടെങ്കിലും ആത്മാർത്ഥമായി അടുപ്പമുണ്ടെന്ന് കുറച്ചെങ്കിലും പ്രേക്ഷകന് കരുതാനാകുന്ന ആ ചിത്രത്തിലെ ഏക കഥാപാത്രമാണ് അശോകൻ അവതരിപ്പിച്ച രാഘവൻ. എന്നാൽ നിർമ്മലയെ വിവാഹം കഴിക്കാനുള്ള രാഘവന്റെ നീക്കം എത്തിക്കുന്നത് അയാളെ വധിക്കാനുള്ള ബേബിയുടെ ശ്രമങ്ങളിലേക്കാണ്. ഇതുവഴിയാണ് വ്യക്തിയുടെ ചെയ്തികൾ ഭവനത്തിലുള്ളവർക്ക് ഒന്നുകൂടി വ്യക്തമാകുന്നത്. ഉണ്ണുണ്ണിയുടെ മരണത്തിനു പിന്നിൽ പോലും അയാളാണെന്ന് അവർ തിരിച്ചറിയുന്നില്ല. എന്നാൽ തന്റെ സുഹൃത്തുകൂടിയായ രാഘവനെ എന്തിനു ബേബി വധിക്കാൻ ശ്രമിക്കണം? രാഘവന്റെ സ്വഭാവ ദൂഷ്യങ്ങൾ വ്യക്തമായി അറിയാവുന്നവനാണ് ബേബി. സിനിമയിൽ ഒരു ഘട്ടത്തിൽ രാഘവൻ ബേബിയെ നാട്ടിലെ ഒരു അഭിസാരികയുടെ പക്കലെത്തിക്കുന്നുണ്ട്. ദാരിദ്ര്യം വഴി ആ തൊഴിൽ തിരഞ്ഞെടുത്തതാകാം അവർ സമീപിക്കുന്ന ഈ സ്ത്രീ. ഭവന സാഹചര്യങ്ങൾ അങ്ങനെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. തുടർന്ന് ബേബിക്കായി തന്റെ കൊച്ചുമകന്റെ ചാരെ അവർ ആ കട്ടിലിൽ അർദ്ധനഗ്നിയായി കിടക്കുകയാണ്. നാട്ടിലെ കൊച്ചുമുതലാളിയെ സ്വീകരിക്കാൻ തയ്യാറായിക്കൊണ്ട്. എന്നാൽ ബേബി ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ഇതേപറ്റി രാഘവൻ ചോദിക്കുമ്പോൾ അയാൾ പറയുന്ന വാക്കുകൾ ഏറെ ശ്രദ്ധേയം.
0: എന്തുപറ്റി?
5: ഒന്നുമില്ല, നീ വാ.
0: വെറുതെ രാത്രിയിൽ ഇവിടം വരെ കല്ല് മുള്ളും ചവിട്ടേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ?
5: അവിടെ ഒരു മട്ട് കണ്ടപ്പം എന്റെ തോന്നലും ആഗ്രഹം എല്ലാം അങ്ങ് പോയി. രാഘവ
0: ദേവിച്ചെന്റെ ഒരു കാര്യങ്ങൾ.
5: രാഘവ, എന്റെ സ്വഭാവം എങ്ങനെയാണെന്ന് അറിയാം? ആരെങ്കിലും എന്തെങ്കിലും വെച്ച് നീട്ടിയാൽ അത് വാങ്ങുന്ന എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് പിടിച്ചു പറിച്ചെടുക്കണം, എന്നാലേ ഒരു സുഖം കിട്ടും.
0: അതും അല്ലാത്തൊരു സ്വഭാവം തന്നെയാണല്ലോ.
4: ഭവനത്തിൽ കഴിയുന്ന ജ്യേഷ്ഠൻ സണ്ണിയുടെ ഭാര്യ റോസ്ലിൻ ലൈംഗിക ത്വരയോടെ ബേബിയെ നോക്കുന്ന വേളയിലും അവരെ അയാൾ പരിഗണിക്കാതെ പോവുകയാണ്. സണ്ണിയുടെ കടുത്ത മദ്യപാനത്താലും ഉത്തരവാദിത്ത രാഹിത്യത്താലും മനം മടുത്തവളായ റോസ്ലിന് അയാളിൽ നിന്ന് ശാരീരിക തൃപ്തി ലഭിക്കുന്നില്ല എന്ന ചിന്തയ്ക്ക് ചിത്രത്തിൽ സാധ്യതകളുണ്ട്. അത് ഒളിച്ചും തെളിച്ചും പറഞ്ഞു വെക്കുന്നുമുണ്ട്. എന്നാൽ ബേബി ആ സ്ത്രീയെ അവർ ആഗ്രഹിച്ച രീതിയിൽ സമീപിക്കാത്തതിന്റെ കാരണവും തൊട്ടുമുമ്പ് പറഞ്ഞതാകാം. വെച്ചു നീട്ടുന്നതല്ല, പിടിച്ചെടുക്കുന്നതാണ് അയാൾക്കിഷ്ടം. ഈ രണ്ടധ്യായങ്ങളുടെ ഒന്നാം ഭാഗത്ത് നാം ശ്രവിച്ച പ്രധാനപ്പെട്ട രണ്ട് സ്ത്രീ കഥാപാത്രങ്ങളുടെ, ശുശീലയുടെയും ആലീസിന്റെയും, മറ്റൊരു രീതിയിലുള്ള അവതരണമാകാം റോസിലിനും. പ്രാധാന്യം അല്പം കുറച്ച് അവതരിപ്പിച്ചതുമാകാം. സിനിമയുടെ അവസാനം പിതാവ് മാത്തുക്കുട്ടിയുടെ തോക്കിൽ നിന്ന് വെടിയേറ്റാണ് അകാലത്തിൽ ബേബിയുടെ മരണം. എന്തിനെന്നറിയാത്ത അയാളുടെ വധശ്രമങ്ങൾ കുടുംബാംഗങ്ങൾക്ക് നേരെ കൂടി നീണ്ടതാണ് കാരണം. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ബേബി അനുഭവിച്ചു വരുന്ന ആത്മസംഘർഷങ്ങൾക്ക് മോചനം നൽകുക കൂടിയാണ്, അല്ലെങ്കിൽ അയാൾക്ക് സ്വാതന്ത്ര്യം നൽകുക കൂടിയാണ് ആ പിതാവ്. അതിനൊരു കാരണം നാളെ ആ തോക്ക് തനിക്ക് നേരെ കൂടി ഇളയ മകൻ നീട്ടാമെന്ന ചിന്തയുമാകാം, അല്ലെങ്കിൽ അയാൾ ഉണ്ടാക്കിപ്പോരുന്ന പൊല്ലാപ്പുകൾക്കൊരു അവസാനമെന്ന രീതിയിലുമാകാം. ഇരകൾ തീർച്ചയായും അസാധാരണമായ ഉള്ളറ സംഘർഷങ്ങളിലൂന്നിയ കുടുംബരാഷ്ട്രീയം പറഞ്ഞ ഒരു അസാധാരണ സിനിമ തന്നെയാണ്. വല്ലാത്തൊരു സിനിമ. കെ ജി ജോർജ് ഒരുക്കിയ അനേകം ചിത്രങ്ങളിലെ അകത്തളത്തിലെ രാഷ്ട്രീയ പ്രഖ്യാപനങ്ങളുടെ ആകെ തുക ചൂഷണങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ ബന്ധനത്തിൽ നിന്ന് തേടുന്ന മോചനം അഥവാ സ്വാതന്ത്ര്യം എന്നത് തന്നെയാണ്. അതിനായുള്ള വഴികൾ മാത്രമാണ് വ്യത്യസ്തം.
6: സിഗ്നേച്ചർ
7: മലയാള ചലച്ചിത്ര ശാഖയിൽ പ്രതിഭകൾ ചാർത്തിയ കയ്യൊപ്പുകളിലൂടെ.
6: നിർവഹണം നിഖിൽ എബ്രഹാം.
8: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.

0: സിനിമ കുട്ടക. വെള്ളിത്തിരിയുടെ അഭ്രപാളികളിൽ
1: തലച്ചോറിലുണ്ടാവുന്ന ക്ഷതങ്ങൾ, അൾഷൈമേഴ്സ്, ഡിമെൻഷ്യ, ഇതൊക്കെ മനസ്സിലാക്കിയാലേ
2: നമ്മള് നമ്മുടെ മക്കളെ എത്ര സ്നേഹിച്ചിട്ടും കാര്യമല്ലേ. ഇലി കുട്ടിയെ നമ്മുടെ അപ്പനമ്മമാരെ നമ്മളെങ്ങനെ നോക്കിയോ അതാ നമുക്ക് തിരിച്ചു കിട്ടുന്നത്.
3: എത്ര ഉയരത്തിലും നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ അയച്ചു തരാം. കാറ്റിന്റെ ഗതിക്കനുസരിച്ച് നിയന്ത്രിച്ച് ചന്ദ്രനിലെത്തിക്കാം.
0: കരയിപ്പിച്ചും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കടന്നുപോയ മികച്ച ചലച്ചിത്രങ്ങളിലൂടെ.
4: മധുവന്തിയോ യമൻ കല്യാണിയോ? അതോ ഇല്ല, അതൊരിക്കലും മേഘമൽഹാറല്ല. ജനലിനോട് ചേർന്ന് കിടന്ന് ഒന്നുകൂടി കാതോർത്തു.
0: സിനിമ കുട്ടക ഒന്നിടവിട്ട വെള്ളിയാഴ്ചകളിൽ രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം തുടർന്നു വരുന്ന ഞായറാഴ്ച രാവിലെ 10 മണിക്കും. സിനിമ കുട്ടക.

നല്ല ഭക്ഷണശീലത്തിലൂടെ പോഷകക്കുറവ് പരിഹരിക്കാം, ആരോഗ്യം മെച്ചപ്പെടുത്താം, അതോടൊപ്പം രോഗങ്ങളിൽ നിന്ന് സംരക്ഷണവും നേടാം. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

സിറിഞ്ചും തെതസ്കോപ്പും മറ്റും പുടിക്ക തിരിഞ്ഞ് ഇന്ന കയ്യാലെ എന്നെ വീണ മീട്ടവെച്ചത്. മരുന്നും മെഡിക്കൽ ടേംസും മറ്റും ഉരുവിട തിരിഞ്ഞ ഇന്ന നാക്കിലെ ഏഴ് സ്വരങ്ങളെയും കുടിയിരുക്ക വെച്ചത് എല്ലാമേ എന്നോട് രുക്കുത്താൻ. എന്റെ രുക്മിണി അവളായിരുന്നു.